0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ കുമാരി ഗായത്രി നന്ദനാവിയെ പാടിയ കൃതികൾ കേൾക്കാം. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. ആദ്യം ഹമീർ കല്യാണി രാഗത്തിൽ ആദ്യ താളവർണം കേൾക്കാം. ടി ആർ സുബ്രഹ്മണ്യം രചിച്ചത്.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Vocal Recital by Kumari Gayatri Nandana VA. She is accompanied on the violin by Shrimati AL Manjula Rajesh and on the mridangam by Shri Mavelikara RV Rajesh. She begins a Carnatic Classical Vocal Recital with a varnam of TR Subramaniam in the rag Hamir Kalyani set to Adithal.

0: അടുത്തതായി ശ്രീരഞ്ജിനി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച മാരുബൽക്ക എന്ന കൃതികൾക്കാം ആദ്യ താളം.
1: കണ്ടിന്യൂയിങ് എ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ, ഷി വിൽ നൗ പ്രസന്റ് എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, മാരുബൽക്ക. ഇൻ ദ രാഗ് ശ്രീരഞ്ജിനി സെറ്റ് ടു ആദിതാൾ.

0: ഇനി ഭൂപാളം രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച സദാചലേശ്വരം എന്ന കൃതി കേൾക്കാം ആദിതാളം.
1: നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, സദാചലേശ്വരം. ഇൻ ദ രാഗ് ഭൂപാളം സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുമാരി ഗായത്രി നന്ദന വി എ പാടിയ കൃതികൾ. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. ഇനി മുഖാരി രാഗത്തിൽ നീലകണ്ഠശിവൻ രചിച്ച കണ്ണാറ കണ്ടേനെ എന്ന് കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Kumari Gayatri Nandana OVA. She is accompanied on the violin by Shrimati A.L. Manjula Rajesh and on the mridangam by Shri Mavelikara R.V. Rajesh. Next is a composition of Neelakandashivan, Kannara Kandene, in the rag Mukhari, set to Mishra Chapathal.

0: അവസാനമായി ജപത് ജപത് എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ ഭജൻ കേൾക്കാം. ആദ്യ താളം
1: കുമാരി ഗായത്രി നന്ദന വി എ കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ വിത്ത് എ ഭജൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ ജപത് ജപത് സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കുമാരി ഗായത്രി നന്ദന വിയെ പാടിയ കൃതികൾ. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Classical Vocal Recital by Kumari Gayatri Nandana VA. Accompanying artists were Shrimati A.L. Manjula Rajesh on the violin and Shri Mavelikara R.V. Rajesh on the mridangam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.
0: ഇനി ലയ വിന്യാസം കേൾക്കാം. പാലക്കാട് ആർ രഘു മൃദംഗത്തിൽ വായിച്ചത് മിശ്രചാപ്പ് താളം.
1: ലിസൺ ടു ലയ വിന്യാസം പ്രസന്റഡ് ബൈ പാലക്കാട് ആർ രഘു ഓൺ ദ മൃദംഗം. ലിസൺ ടു മിശ്രചാപ്പ് താളം.

0: പാലക്കാട് ആർ രഘു മൃദംഗത്തിൽ വായിച്ച ലയവിന്യാസമാണ് ഇതുവരെ കേട്ടത്. മിശ്രചാപ്പ് താളം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ലൈവ് വിന്യാസം പ്രസന്റഡ് ഓൺ ദ മൃദംഗം ബൈ പാലക്കാട് ആർ രഘു. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. For Ragam, 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി ശരണ്യ മംഗൾ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി കേൾക്കാം. ശ്രീ മുതുകുളം എം എസ് ശ്രീരാഗ് മൃദംഗം, ശ്രീ വി ഗജാനനപ്പൈ ഗെഞ്ചിറ. ആദ്യം ഭൗളിരാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച പാർവതി നായക എന്ന കൃതി കേൾക്കാം ആദ്യ താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical Veena recital by Shrimati Sharanya Mangal. She is accompanied on the mridangam by Shri Mudukulam MS Shrirag and on the ganchira by Shri V. Gajanana Pai. She begins her Veena recital with a composition of Maharaja Swati Thirunal, Parvathi Nayaka, in the rag Bhauli set to Adithal.

0: അടുത്തതായി രീതി ഗൗള രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച പരിപാലയമാം എന്ന കൃതികൾക്കാം രൂപകതാളം.
1: കണ്ടിന്യൂ യുവർ കർണാട്ടിക് ക്ലാസിക്കൽ വീണ റെസൈറ്റൽ. ഷി വിൽ നൗ പ്രസന്റ് എ കമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, പരിപാലയമാം. ഇൻ ദി രാഗ് രീതി ഗൗള സെറ്റ് ടു രൂപകതാൾ.

0: അടുത്തതായി വരാളി രാഗത്തിൽ നീലകണ്ഠശിവൻ രചിച്ച കരുണൈ പുരീത് എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം.
1: നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ഓഫ് നീലകണ്ഠശിവൻ, കരുണൈ പുരീത് ഇൻ ദ രാഗ് വരാളി, സെറ്റ് ടു മിശ്രചാപ്പ് താളം.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി ശരണ്യ മംഗൾ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി. ശ്രീ മുതുകുളം MS ശ്രീരാഗ് മൃദംഗം, ശ്രീ വി ഗജാനന പൈ ഗഞ്ചിറ. ഇനി മുദ്ദുകാരേ യശോദ എന്ന കൃതി കേൾക്കാം. രാഗം കുറിഞ്ചി, ആദിതാളം അന്നമാചാര്യ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Winner Recital by Srimati Sharanya Mangal. She is accompanied on the mridangam by Shri Mudukulam MS Shri Rag and on the ganjira by Shri V. Gajanana Pai. Next is a composition of Annamacharya, Muddagare Yashoda. In the Rag Kurunji, set to Adithal.

0: അവസാനമായി നീലാംബരി രാഗത്തിൽ മാധവ മാമവ എന്നാരംഭിക്കുന്ന നാരായണതീർത്ഥർ തരംഗം കേൾക്കാം ആദിതാളം.
1: ശ്രീമതി ശരണ്യ മംഗൾ കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ വീണ റെസൈറ്റൽ വിത്ത് എ കമ്പോസിഷൻ ഓഫ് നാരായണ തീർത്ഥർ തരംഗം മാധവ മാമവ. എന്റെ രാഗ് നീലാംബരി സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി ശരണ്യ മംഗൾ അവതരിപ്പിച്ച വീണകച്ചേരി, ശ്രീ മുതുകുളം എം എസ് ശ്രീരാഗ് മൃദംഗം, ശ്രീ വി ഗജാനനപ്പൈ ഗെഞ്ചിറ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വിനർ റിസൈറ്റൽ ബൈ ശ്രീമതി ശരണ്യ മംഗൾ. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീ മുതുകുളം എം എസ് ശ്രീരാഗ് ഓൺ ദ മൃദംഗം ആൻഡ് ശ്രീ വി ഗജാനന പൈ ഓൺ ദ ഗഞ്ചിറ. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫിരാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മയുടെ സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, നീതുൽ അരവിന്ദ് അഞ്ചിറ. Now we bring you a vocal recital by Trippunithura K. Girija Varma. She is accompanied by C.S. Anurup on violin, K. Jayakrishnan on mridangam and Neethul Aravind on ganjira. Adhyam, Nattaragrathil Shri Mahaganapate. Adithalam, Mayura Vishwanatha Shastriyuda Kriti. The first item of this concert is Shri Mahaganapate in Raga Nata, composed by Mayuram Vishwanathastri, set to Adithala.

അടുത്തത് ഹരിഹരപുത്രം എന്നാരംഭിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതി വസന്തരാഗം ഖണ്ഡജാതി ഏകതാളം. നെക്സ്റ്റ് ഈസ് ഹരിഹരപുത്രം ഇൻ രാഗ വസന്ത സെറ്റു ഖണ്ഡജാതി ഏകതാളം കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മയുടെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, നീതുൽ അരവിന്ദ് ഗഞ്ചിറ. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മ. ഷീ ഈസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ ദി മൃദംഗം ആൻഡ് നീതുൽ അരവിന്ദ് ഓൺ ദി ഗഞ്ചിറ. മിവേര ദിക്കവരയ്യ രാമ ഷൺമുഖപ്രിയ രാഗത്തിൽ പട്ടണം സുബ്രഹ്മണ്യയരുടെ കൃതി ആദിതാളം. ഷീ കണ്ടിന്യൂസ് ഹെർ റിസൈറ്റൽ വിത്ത് ദ കമ്പോസിഷൻ ഓഫ് പട്ടണം സുബ്രഹ്മണ്യയർ സെറ്റ് ടു ആദിതാള ഇൻ രാഗ ഷൺമുഖപ്രിയ. മരിവേര ദിക്കവരയ്യ രാമ.

മായാ ഗോപബാല, കാപ്പിരാഗം, ആദിതാളം, കെ സി കേശവപിള്ളയുടെ കൃതി. ദ ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് മായാ ഗോപബാല ഇൻ രാഗ കാപ്പി സെറ്റു ആദിതാള, കമ്പോസ്ഡ് ബൈ കെ സി കേശവപിള്ള.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ത്രിപുര കെ ഗിരിജാവർമ്മയുടെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, നീതുൽ അരവിന്ദ് ഗഞ്ചിറ. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൽട്ട് ബൈ തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മ. ഷി വാസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ ദി മൃദംഗം ആൻഡ് നീതുൽ അരവിന്ദ് ഓൺ ഗഞ്ചിറ.
1: രാഗം ഡി ടി എച്ച് ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.